0: ഉദയ് ഹത്തായ വിനാടി പഹലവായി വലാവ ഗുഡ് മോർണിംഗ്
1: വിലാവട്ടെ വേണ്ടട്ടെ എന്നൊക്കെ ആയ മുത്തി മതക്കറന്തി തന്നെ
0: വേണ്ടട്ടെ എന്റെ വിനാടി പഹലവക്ക് കാലാദ്ദീല തീര
1: ഓയേ ഒന്നുകതാ ഈമേകട എന്നു വിലാ
0: ഹാ
1: മേ
0: ഇതി മൊനാദ വിസ്തര മുക വെന്നേ
1: മേ കഹഗന്ന ഉലി മാധ്യ റസ്സാവ കർണായിട്ട് പറക്കുലാ വെടക്കന്നോ കീനേക ഗലപിന്നെ മുകുദ റാട്ടട ലോകീട്ട് ഹറിയട്ട് വെടസടഹന പടം കണ്ടോണി റേഡിയോ കേ വഗേ നം വിലാവപവ കിയണ്ടോ
0: ഔനേ
1: ഹരി ഏക പൊടക്ക ലിയല കൊഹയരി തിയാഗന്ന
0: ഓക്കേ പേന തനകി
1: ഗെദര ബിത്തിയ നത്തം ബോർഡ് എക കെല്ലഗന്ന ഹരി
0: ഓക്കേ
1: റൈറ്റ് സുബുദാസന
0: സുബുദാസന
1: ഉന ദന്ത മേ ഹറിയട്ട് പ്രോഗ്രാം മേ പടം ഏയ് മിനിസു മേ ഇന്നേനി
0: ഓ വന്നേക വിലാവട ഇന്നേനി മിതര
1: അപ്പേ കുശാൽ മെൻഡിസ്റ്റ് അലുത് നായകത്തെ ഹമ്പുണ ഏകൊലു ഇയര ബട്ടേരിന്ദിയ കൊതേവ് ദൂപത്തലട്ട ഗിയാ അലുത് കോച കെനെ അലുത് അതുറു കമിറ്റുവദ്ദ മുഖദ്ദ ദാപു മുഖദ്ദ ഏകട കിയാനേ
0: മണ്ഡലയക്
1: ഓ ഇരിയാനേ മുഖദ്ദ പരിവർത്തന കമിറ്റു പരിവർത്തന കമിറ്റു അലുത് ഏകേ സാമാജികയലുത് നായകയലുത് ഉപനായകയലുത്
0: ഹരി
1: കോചയലുത് ഹരി ഹെബൈ പരണ ക്രിക്കറ്റ് ടീം എകമ തമായി ഹരി
0: പൊഡക് അലുത്തലാ
1: നായകത്തെ വെനസ് വെലാ ഉപനായകത്തെ വെനസ് വെലാ കുശാൽ മെൻഡിസ് കിയാന്നേ ലങ്കാവ് എദാ മെദാതുറ ബിഹി കരപു ദക്ഷ ക്രീഡകേ കിയനക എയാ അന്തിമ PSL ഗെത്ത സനാത കരാ മെതന്തി മെന്ന മെഹമൈ വെന്നേ ദെൻ ലങ്കാവി പ്രേക്ഷകീന്ട മെ ദിനന കൊട ഹൊണ്ടൈനി ഓണ നായകേ ഹൊണ്ടൈ ഏക ലങ്കാവി അനിത് ദേവൽ ഉൾട്ട വഗി തമൈ ഏ കിയാന്നേ ഏക ദേശപാലനിട അപ്ലൈ കരത് കരണകാങ് ഹൊണ്ടൈ കരണകാങ് ഹൊണ്ടൈ
0: ഹരി
1: പൊഡ് ഹെമേ വെനകൊട
0: തമൈ കട്ടിയ നേദ
1: ഇട പാസ്സേ ഇതാമ നരക വിധിയേ പ്രതിചാര തമൈ തീ
0: പൊഡി വെരദ്ദക്കുനത് അതീതി
1: ദെൻ മെതന്തി സുബ ഹെമ നത്താം സതുടു മഹിതന കാരണേ തമൈ ദസുൻ ശാനക ദെൻ ബെനുൻ അഹല ഇവരെ
0: ദെൻ കുസാൽ ലോയാഗേ വാര തീയെന്നേ
1: ദെൻ കുസാൽ ലരി ഇട പാസ്സേ കോച ഹിതപു അപേ കൗദ ഹിതിയ ജയസൂര്യ ബെനുൻ അഹല ഇവരെ ഹരി സനജ് ജയസൂര്യ സനത്ല 96 കരപുവാ മതക നെതിവില മട്ടമട ബെന്നനി അന്തിമ കാല
0: മോനവദ കരന്നി കിയല ഹുവാ
1: ഓ ഇക്കനി അപേ റാങ്കിക ഗതിയോക
0: സതിയൈനി മതക
1: ഓണം എകക് ഹേമനി
0: ഓ
1: ഈട പാസ്സേ പാലക മണ്ഡലേ ഹോ ക്രിക്കറ്റ് ബോർഡ് എക ഹോ ഏകി ഹിതപു മോനവദ തീരീം കമ്മിറ്റുവ ഹോ
0: എയാലത് വെനസ് വെലാ നിന്നേ ഓ
1: തീരീം കമ്മിറ്റിയ ദ ഉപുൽ തരംഗല ഹേമ ഈട പാസ്സേ പ്രമോദ് വിക്രമസിംഗല പവാ സമഹാര കാലവല ഇതാമ ഹൊന്ദ പ്രശംസാ ലബുവാ 96 വേൾഡ് കപ്പ് എക്കി പ്രമോദ് വിക്രമസിംഗ് ഇതാമ ഇഹല പ്രശംസാവട ലക്കു ഹരി ലങ്കാ ക്രിക്കറ്റ് വളരെ ഹൊന്ദ ദയാ കരബു കെനിക് കിയ ഉപുൽ തരംഗ ഉണത് എഹിമൈ ദൻ മേകേ അലുത്മ കട്ടി ഇന്നോ സംഗക്കാര സഹ മഹേല ദൻ മേ ദെന്നട മെച്ചരക ലങ്കാ ക്രിക്കറ്റ് വല എഹിമ കളു പെല്ലമക് നേ ഗരി കേർസ്റ്റൻടത് നേ ഹരി ഇതോട മേ അയ ഉണത് ഇദിരീതി ക്രീഡകീൻ അപേ പ്രേക്ഷകാകാരേ കളു മിനിസ്സു വിധിയട പേയിണ്ട് പുലുവ
0: ഓക്കേ
1: മേക തമൈ
0: സ്വഭാവയ
1: സ്വഭാവയ കിസിമ ദയാക് സ്ഥിര നേ
0: അത്ത
1: കിസിമ ദയാക് നേദ സദാതനികവ പവതിന്നി നേ
0: ഓ
1: അനിത്യൈ ഏകനി വചനി
0: ഓ അനിത്യൈ
1: മേ വിസക്കാലി അവിട ക്രിക്കറ്റ് ഒളിൻ അരങ് ദെന്ന തിബുനത് ഉദാഹരണയക് ഓക തമൈ കിയാണ്ട്
0: കിയാണ്ട് തിയെന്നി ഹമദാം ഹമദേമ ഹമദാം ഹമകാലി പവതിന്നി നേ
1: പൂജാസനീ ഒബ ഹിന്ദുവ ഒബട പുതന മേ ലോകിയമൈ
0: ഹെട ഒബട എരിഹിവി നെഗറ്റിന്നെ
1: ഹിറ്റിന്നെ ദസുൻ ശാനകല ഹൊന്ദര ക്രിക്കറ്റ് ഗാന കൊട ദസുൻട ഹൊന്ദ കിവ
0: ചരിതുത് ഹൊന്ദര സെല്ലം കർന കൊട ചരിതത് ഹൊന്ദ കിവ
1: കുസാൽ ലഹമ 100ക് ഹമ ഗഹല മെഡ് ദിനന കൊട ഹൊന്ദ കിവ ഗരി കേർസ്റ്റൻ ഇന്ത്യയവേ ഹൊന്ദര കരഹമ ദെൻ യാ ഹൊന്ദ അഹല തീൻ ഇതിൻ ഗരി കേർസ്റ്റൻ ഗേ മേ ദാസ് വല സഹേന ഹൊന്ദ കിയന ഈട പാശ അതുറു ഗാമിട്ടുവേ ഹൊന്ദ കിയന സംഗക്കാലഗ മഹില്ലഗ ഹൊന്ദ തീന ഹബൈ
0: ലഗദീമ പതുരു യവൈ
1: മേക നിവേദമേ നീദ അനിത്യ കേല കിയ
0: ഓക്കേ
1: ഇതിൻ കോമ നമുത് അപി ശുഭപദന ടീം എകട റടക് വിദിയട സീലു ദിനാഗി ശുഭപതിയമു തിയനോ
0: അനിവാരെ
1: അലുത് ബലാപുരുത്തു നീദ കുസാൽ കിവ മേ മൊനവ അലുത് തുനത് അപിട മേ തരംഗയക് ഇവര കരണ എക സംബന്ധവ തിയന്നി അലുത് ബലാപുരുത്തു വൻ നിവേ എദാ വഗീമ അപിട ദിനന ബലാപുരുത്തു തിയന്നി
0: ഹൊന്ദ മെവ എകക് നീദ ഹബൈ
1: ഏക വെനസ് വെലാനേ ഇതിങ് ഏനിസാ അപ്പി ടീം മേക്കട് ശുഭപെത്തും മേക്കത്ത് കുറും
0: പലവനി തരംഗിമ്മ സെഞ്ചറിയാക് ദാണ്ട ലബേ വാ കിയല അപ്പി വിഷ്കരണോനെ
1: ഉണ്ടക്കായി കിനേ അപ്പി വിതുരംഗ വിലോചന അദ്ദാല തീന ഹിമ കുസാലിക്ക ഫോട്ടോ എക അദ്ദാല പലവനിക്ക് 100ക് ദാണ്ട ലബേ വാ കിയല
0: അനേ ഹോദ
1: നിയമായി ගොඩක් අයට බැට්ටකින් උත්තර දුන්න නම් හරි කුසා.
0: ඇත්ත.
1: රයිට් අපි මතක් කරන්න ඕනේ අපේ අනුග්‍රාහකයෝ අතර ඉන්න ක්‍රිමරාජ.
0: ක්‍රිමරාජ නිෂ්පාදන ගැන අපි ඔබට මතක් කරන්නේ මේක ගෙදරක තියෙන මොන නිෂ්පාදනයක් හදිසියේ බඩේ කැක්කුමක් හැදුනත් විශේෂයෙන්ම ඔය ලදරුවන්ට හැදෙන ලදරු පන් රෝග තියෙනවා මේවල ටිග්මන්ස් වල ලබා ගන්න පුළුවන් ක්‍රිමරාජ හරහා දශක 7ක ජනතා ප්‍රසාදයක් එක්ක තමයි ක්‍රිමරාජ ආයුර්වේද ඖෂධ ඔබ අතටපත් වෙන්නේ. ඉතින් ISO GMP තත්ත්ව සහතිකයෙන් පිදුම්ලත් ගුණාත්මක ආයුර්වේද ඖෂධ ඔබට මේ හරහා මිලදී ගන්න අවස්ථාව තියෙනවා. වැඩි විස්තර දැනගන්න මෙන්න මේ දුරකථන අංකයට කතා කරන්න 0112753889 0112753889.
1: එවගේ මතක් කරනවා විජය නිෂ්පාදන කැමරස කරන ජාත්‍යන්තර මට්ටමේ කුළුබඩු නිෂ්පාදනයේ වාගේ ගෙදර උයන පරිප්පු එකක් හැදුවත් හාල්මැස්සු කරියක් හැදුවත් චිකන් එකක් මාළු එකක් පොලොස් සැඹුලක් සොයා මීට් ටිකක් හැදුවත් ওই ටික රස කරන්න නේද
0: විජය නිෂ්පාදන ඕනේ මයි. ඒ නිසා අපේ රසේ රටේ සැමට බෙදෙන විජය නිෂ්පාදන නම බලලම ගන්නවා.

0: മുതലാളി
1: ആണോ?
0: മറ്റ പരിപ്പ് പൺസിയായി ലൂണു കിലോയ്ക്കായി അപ്പിരിസ്കുട് ഗ്രാന്തിസിയക്കും ദാനോ അത് മുതലാളി മറ്റ ഹൊന്നമ കാലിമിരിസ്സലി ഗ്രാം തുംസിയാക്കും ദാന
2: മുതലാളി ആ കാടത് മേ ബോഡു കറാന്നേ ഐ നെവർ തോട്ട് ആ മറ്റ മേമ കറായി കേല ഈ മുതലാളികൻ കത്ത് മിരിസ്കുടും റസത്ന സരത്ന
3: സംരക്ഷണം.

ലഖണ്ഡ പ്രവൃത്തി സമകേൻ മമസു ലക്ഷണി ഉദ്ദേശിക്കായി തിരുവീര പ്രവൃത്തി സംസ്കരണി ചന്ദ്രമാര സിംഹ പ്രദേശ കീപേക്കിട്ട് മില്ലിമീറ്റർ ഹെത്ത പഹൈക്മവോ തറമ്പക്ക് തദ്വസ്യത്തി വിഹക്കി ബാവ് കാലുകുന വിദ്യാ ദെപാർത്തുമേ തൂസദഹാൻ കല ബസ്നാഹിര സബർഗമോ സഹ വൈബ് പലാദ് എ അതിരവനവ മധ്യമ കന്തുകരെ ബട്ടഹിര ബൈവ് പ്രദേശ് ഉത്തുര ഉത്തുര ബെദ് സഹ വൈമ്പ് എത്തുലു പലാത്വല പെയ്ഡ് കിലോമീറ്റർ ഹത്തലേക്ക് പവന് തറമ്പക്ക് തദ്സുലാൻ എത്തി വിഹക്കി ബാവായി കാലുകുന വിദ്യാ ദെപാർത്തുമേ തൂപവസാനേ കനകസന്തൂരെ സിറ്റ് മണ്ണാരം ഹർഹ ഹലവത് ദക്വാ സഹ മാതിരി സിറ്റ് ഹമ്പന്തുട്ട ഹർഹ പൊതുവിൽ ദക്വാ വെലട്ടോ പെൻവന് മുതുപ്രദേശ് വില് സുലിങ്കിയ വേഗ പേട്ട് കിലോമീറ്റർ ഹെട്ടക് പൊമന വി ഹക്കി ബാബാദ് ഖാൽഗുണ വിദ്യാ ദെപാർത്തുമേ തൂസദഹൻ കല സന്ത് മത്ത് സ്ഥിര കന്തൂറ ഗുണ്ട ഗീം സന്ദഹവന് നാസ ആയത്തര സരസുമേ തവത് പേവറാക് എലിദക്വാ തിബിനവ റോബോഗുഡ വെസ്വീമയാന ഡ്രോഡയാന സഹ സന്തിട്ട് യവ്യഹക്കി അനുകുത്യാന നിഷ്പാദനായത്തിന് സംബന്ധേൻ എഴുതി അദഹസ് പലകരത്തി ബിനവ ദിദഹസ് തിസ്തിക വസ്ര വന വിട്ട് സന്ദേഹി ദക്നുദ്രവേഹി നാഷ്ടിക ഹ സൂര്യബലശക്തിയിൻ ബലകൻവിന് കന്തൂറ ഇത് കിരിമ് അമേരിക്കാവെ സെലസുമവേതി ബിനവ ഈ സന്ദഹവന് ഡൊല ബില്യൻ വിസക വെടസ്റ്റാനാക് നാസ ആയത്തനെ പ്രകാശേറ്റ് പത്കല മേലക ലഖണ്ഡ പ്രവൃത്തി പെരുവരെ കൊലഹാട്ട്

0: ലക്കണ്ടെ പ്രവൃത്തി സമകേൻ മമസുലക്ഷണി ഉദ്ദേശിക്കായത്രി വീര പ്രവൃത്തി സംസ്കരണി ചന്ദ്രമാര സിംഹ
1: ുര അലവിനിയോജിത്താൻ വെത്തി വടിന ദുരത്തേക്ക് അൽമാരിയാക് നോമിലി ടിവിഎസ് അഗ്രി ബിസിനസ് വെത്തി സൊനാലിക ട്രാക്ടറിയ
0: മധ്യമ അതിവേഗ മാർഗ വ്യാപൃത്തിയെ തുണുപുര കൊടസെ ദേവനതീര ആരംഭക്കിരിമ അനിതാ പസുർവേ സുധുവനവാ എ ജനാധിപതി അണുകുമാരി സനക മഹതാകെ പ്രധാനത്വേൻ കളകിതിര ഭാചന ക്രീഡാങ്കനേതി ദേവനതീര സന്തഹ പ്രമുഖന സിറ്റ് കളകിതിര ദക്വാ വെഡ് ആരംഭക്കിരിമിട്ടായി കട്ടിയുത്തി യോദാതിവെന്നെ ജനതാവകെ പ്രവാഹന അവശ്യതാ സമ്പൂർണ കിരിമ സന്തഹ വ്യാപൃതി ക്രിയാത്മക ഭവായി രാജ്യ സന്തഹൻ കലെ ഈശ്വരല ആരക്ഷക അഞ്ച് ബട്ടഹിർ ഇവരെ മെഹുമാക് സിദ്ധുകരത്തിവനവാ എല്ലക്കല പ്രഹാരവലിൻ കിഹിപ്പതിനിക് മേഘോസതിപവായി ജാത്യാന്തര മാധ്യ സന്ധാൻ കലെ ജനിൻ സർണാഗത കതൂരാശ്രിതവ് സോതിസിഖിരെയും സിദ്ധുകരത്തിവനവാ കതൂര തുലതിബി ബലസിർ റുഹം വുബാവ് സഹന കണ്ടായം പ്രകാശകല കുട ലബെ കുട്ടത് തുവാൾ സിദ്ധുവത്തിവനവാ മാർഗ കിഹിപ്പയക് വസാദമീമറ്റ് ഈശ്വരൽ ആരക്ഷക അഞ്ച് പീവരക്കിന് എത്തിപവായി ജാത്യാന്തര മാധ്യ പെൻവാതുണ്ണി മേനക ലക്കണ്ട പ്രവൃത്തി പസ്വരു ദിക്കട്ട്
2: വിസിഹതര പേമ സീരുവെൻ ലക്കണ്ട പ്രവൃത്തി
3: സ്വാധീന പുവത് എസനിൻ ഒബേ ജംഗമ ദുരകത്തനേട്ട കെൻവാ ഗനീമട്ട് ITN ന്യൂസ് അലേർട്സ് സിംഹല സേവാവ സക്രിയ കരഗാൻ
4: മൊബിറ്റെല്ലാം RJ ഹിസ്തരക് ITN SLS ടൈപ്പ് കര 2299 SMS കരന്നെ

0: ലഖണ്ഡ പ്രവൃത്തി സമകെ മമ സുലക്ഷണി ഉദ്ദേശിക്കായി തിരുവീര് പ്രവൃത്തി സംസ്കരണി ചന്ദനമാർ സിംഹ
1: ുറ അലവിനിയോജിത്താൻ വെത്തി വടിന ദുരത്തേക്ക് അൽമാരിയാക് നോമിലി ടിവിഎസ് അഗ്രി ബിസിനസ് വെത്തി സൊനാലിക ട്രാക്ടറിയ
0: നീതി വിരോധിവ് രകന ദുംവെടി തുകയാക് സമക്ക് വിദീസ് ഗ്വാൻമകയിൻ ദിദിനെ കട്ടായക അത്തരം കൂടെ കിണതി വിനവ ഏ ഹരിത മാവത്തൊസേ പിടുത്തിട്ട് യാപട് ഉത്സാഹ കരുമിൻ സിറ്റിയതേ ഓൺ ചീന ജാതിക്ക് വ്യാപാരിക്കാൻ പവട്ടായി തുറത്തുരു ഹേലിവനെ ഓൺ ദിദിന രകന ദുംവെടി തുകയെ വടിനാക്കവ് റുപ്യൽ ഹെത്തേ പൻ ലക്ഷത്തി ദാസേക്മ വിനവ എമ ചീന ജാതിക്കാൻ മലേസ്യ വെസിറ്റ് കട്ടായക്കിട്ട് പെമിനത്തി ബവായി അപ്പ വാർത്താ കരുസദഹൻ കലെ ഹമസ് സംവിധാനി ഹമുദ പ്രധാനി മുഹമ്മദ് ഒഡേ ഘാതനേക്കല ബവ് ഇസ്രായേൽ ഹമുദാവ് പ്രകാശിക്കല എയോത്തുരു ഗാസ തീരെ സിദുക്കല് ബഹുമകതി പ്രഹരിൻ തവത് സിവിൽ വെസ്യന്തുന്തനേക് മേഘോസ്തി ബിനവ വിശാല പെരിസാക്തുവാൽ ലബായത്തി ബവായി ജാത്യന്തര ബാധ്യസ്ഥാൻകലെ ജനാകീർണ പ്രദേശിക്ക് പീഠേ ഡിവാസാകീർണേക്കിട്ട് ഇസ്രായേൽ പ്രഹാര എല്ലവീതി ബിനവ മേനവി ലഖണ്ഡ പ്രവൃത്തി പസുറു ഹത്തരട്ട്
2: സ്വാധീന പുവത് എസനിൻ ഒബേ ജംഗമ ദുരകഥനേട്ട് കെൻവാ ഗനീമത്ത് ITN ന്യൂസ് അലേർട്സ് സിംഹല സേവാവ സക്രിയ കരഗാൻ
3: മൊബിറ്റെല്ലാം RJ ഹിസ്തനക് ITN SLS ടൈപ്പ് കര 2299 SMS കരന്നെ

0: శృతి భేవిన్ శృతి నిరంజన సరోజిని പ്രവീണ ഗായന ശില്പിനി ലോപതുമേദാത് അപ്പൊ ഗൗരവനീയ ആരാധന സഭമിന് സന്തതി ധാരമി പ്രാസംഗിക സച്ചിവ കരണിയ എലസിയൻ രസവത് കലാട്ട് അപ്പൊ ഒബുതുമിയേ ഗീതാവലിയെ റസേ വിതാ കാനിട്ട് നവത നവതത് വേദിക്കാവിൽ സിട്ട് മുണഗഹിമൊഴിക്കുന്ന ആദരണീയ അറയുമ കരമിന് വഴി വേദിക്കാവിൽ സമുദന്നെ ഭൂമി ശ്രുതി നവതത് ആദരണീയ സൗഹൃദ രസവത്തുനി നിരഞ്ജല സരോജിനി സ്വരേൻ ടി എം ചായരത്ന സ്വരേൻ അപൂർവ രസഗ്യാനുനു സന്തതിയധാര മി പ്രാസംഗിക സജീവകരണിയ മെതൻ സിറ്റ് സമാപ്തിയ ദക്വാമ കയാന്നിട്ട് എതുമാന്ത് നിവേദിക്കാവട്ട് അഭിഭവം ആദരൻ സ്നേഹസേൻ ഉദാത്തുൽ സംപ്രസാദയാക്മദിൻ ആരാധന കർമ്മ മി ഗൗരവനീയ ആരാധനയ വിശാരദ രോഹണ ബോഗുഡ് പ്രവീണ ഗായൻ വേദിയാന്നി ഒബതുമാന്തായി നവതത് വേദിക്കാവട്ട്
1: മേലാട്ടമം തോറകത്ത് ഗീത് നെതു പെലാറവട്ടില വേദനാവിൻ മേലാക്കിന് ഗീത് മേ ഗീതേ ഗീപദമാലാവ് നിവേദികാവക് രഞ്ജിനി വിതാനഗി മകി ദിലി ദിലി നിവന തറുക്കട്ടിന ഗീതത് മേ ഗീതത് അയമായി ഗീത രചനാകരി മേ ഗീതേ സംഗീത അധ്യക്ഷനെ മാചാര്യ സനത് നന്ദിനിമതുമാകി മായിത്താന പ്രിയകരണ ഗീതത് മേ ഗീതത് അതിശയ ജനപ്രിയ